പ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ ഫ്രാൻസ് സന്ദർശനം സെപ്റ്റംബർ 25 ആരംഭിക്കും. സെപ്റ്റംബർ 25 മുതൽ 28 വരെ 4 ദിവസങ്ങളിലായി ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കും സന്ദർശനം നടത്തും. ഈ യാത്രയിൽ പാപ്പ പാരീസ്, ലൂർദ്, മെറ്റ്സ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്നതാണ് ഈ അപ്പസ്തോലിക യാത്രയുടെ പ്രമേയം. അപ്പസ്തോലിക പര്യടനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളുമായി പാപ്പ സംവദിക്കും. കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ആവേശമാണ് പാപ്പയുടെ വരവിന് മുന്നോടിയായി ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫ്രാൻസിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ചെലസ്തീനോ മില്ലിയോറെ പറഞ്ഞു. ലിയോ 14-ാമൻ പാപ്പയുടെ 5-ാമത്തെ വിദേശ പര്യടനമാണിത്. ഫ്രഞ്ച് മെത്രാൻ സമിതി, ഫ്രഞ്ച് ഭരണകൂടം, യുനെസ്കോ എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ യാത്ര നടത്തുന്നത്. ഉറുഗ്വേ, അർജന്റീന, പെറു രാജ്യങ്ങളിലേക്ക് ലിയോ 14-ാമൻ പാപ്പ. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ 6-ാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് തെക്കേ അമേരിക്കയിലെ ഉറുഗ്വായ്, അർജന്റീന, പെറു എന്നീ രാജ്യങ്ങളാണ്. 2026 നവംബർ 6 മുതൽ 17 വരെ 12 ദിവസങ്ങളിലായി ഈ രാജ്യങ്ങളിൽ ഏകദേശം 10 സ്ഥലങ്ങൾ പാപ്പ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ വിശദമായ വിവരങ്ങളും യാത്രയുടെ വിവിധ ലോഗോകൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ വത്തിക്കാൻ പ്രസ് ഓഫീസ് പ്രസിദ്ധീകരിച്ചു. പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ പ്രഥമ സന്ദർശനവേദി ഉറുഗ്വായാണ്. നവംബർ 6-ാം തീയതി രാജ്യത്ത് എത്തുന്ന പാപ്പ 8-ാം തീയതി വരെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. മോന്തെവിദേയോ, പൈസാന്തു, ഫ്ലോറിഡ എന്നീ ഇടങ്ങളാണ് പാപ്പയുടെ സന്ദർശനത്തിന് വേദിയൊരുക്കുന്നത്. 1988 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയുടെ സന്ദർശനത്തിന് ശേഷം 38 വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിന്റെ വികാരിയെ വരവേൽക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് ഉറുഗ്വൻ ജനത. ഞാൻ നിങ്ങൾക്ക് വലിയ സന്തോഷവാർത്ത കൊണ്ടുവരുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെ മുദ്രാവാക്യം. ബെത്ലഹേമിലെ ഇടയന്മാർക്ക് മാലാഖ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്നുമാണ് ഈ മുദ്രാവാക്യം തിരഞ്ഞെടുത്തത്. നവംബർ മാസം 8-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദർശനത്തിന്റെ 2-ാമത്തെ ഇടമായ അർജന്റീനയിലേക്ക് യാത്ര തിരിക്കും. തലസ്ഥാനമായ ബ്യൂനസ് ഐറസ്, കോർദുബ, ലുഹാൻ എന്നിവിടങ്ങളിലേക്ക് പാപ്പ വിവിധ സമ്മേളനങ്ങൾക്കും ആത്മീയ സംഗമങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി കടന്നുചെല്ലും. 1987 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മറ്റൊരു പാപ്പ ഈ രാജ്യത്ത് എത്തുന്നത്. നവംബർ മാസം 11-ാം തീയതി പെറുവിലേക്ക് യാത്ര തിരിക്കുന്ന പരിശുദ്ധ പിതാവ് തുടർന്ന് 17-ാം തീയതി റോമിലേക്ക് മടങ്ങുന്നതുവരെ അവിടെ തങ്ങും. പാപ്പ വൈദികനായും മെത്രാനായും മിഷനറി അജപാലന പ്രവർത്തനങ്ങൾക്കായി വർഷങ്ങളോളം ചിലവഴിച്ച പെറുവിലാണ് യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയം പാപ്പ ആയിരിക്കുന്നത്. ലിമ, ചിക്ലായോ, കുസ്കോ, പുക്കാൽപ എന്നിവിടങ്ങളിലാണ് വിവിധ പരിപാടികൾക്കായി പാപ്പ എത്തുന്നത്. സാങ്കേതിക നവീകരണങ്ങൾ പൊതുനന്മയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പ. സാങ്കേതിക വിദ്യയുടെ അതിനൂതന വികസനം അടയാളപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങളുടെ ഉപയോഗം വിഭജനങ്ങൾക്കുവേണ്ടിയല്ല, മറിച്ച് സമാധാനത്തിനു വേണ്ടിയായിരിക്കണമെന്നും ഏതൊരു സാങ്കേതിക നവീകരണവും മനുഷ്യന്റെ അന്തസ്സിനെ സേവിക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നും എടുത്തുപറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി നിർമ്മിത ബുദ്ധി എന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംബന്ധിക്കുന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പ സന്ദേശമയച്ചു. സെപ്റ്റംബർ 21-ന് ആരംഭിച്ച് 22-ാം തീയതി വരെയാണ് റോമിലെ പൊന്തിഫിക്കൽ ലാട്രൻ സർവകലാശാലയിൽ വെച്ച് ഈ സിംബോസിയം നടക്കുന്നത്. ഒക്ടോബർ മാസം 1-ാം തീയതി കുട്ടികൾക്കൊപ്പം പാപ്പ ജപമാല പ്രാർത്ഥന ചൊല്ലും. ജപമാല മാസമായ ഒക്ടോബർ 1-ാം തീയതി പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്ക് വത്തിക്കാൻ ഉദ്യാനത്തിൽ വെച്ച് റോമിലെ സ്കൂളുകളിൽ നിന്നും ഇടവകകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്കൊപ്പം ലിയോ 14-ാമൻ പാപ്പ ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേരും. ലോകമെമ്പാടുമുള്ള ഏവരുമായും ആത്മീയമായ കൂട്ടായ്മയിലാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന ചൊല്ലുന്നത്. 20 വർഷത്തിലേറെയായി ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന 1,000,000 കുട്ടികൾ ജപമാല ചൊല്ലുന്നുവെന്ന ലോക പ്രാർത്ഥനാവാരത്തിന്റെ തുടക്കം കുറിക്കുന്നതാണ് പാപ്പായോടൊപ്പമുള്ള ജപമാല. സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയിൽ സന്ദർശനം നടത്തി ലിയോ 14-ാമൻ പാപ്പ. സെപ്റ്റംബർ മാസം 21-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയുടെ ഓഫീസിൽ സന്ദർശനം നടത്തുകയും ജീവനക്കാരെയും
സഹകാരികളെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഡിക്കസ്റ്ററിയുടെ തന്നെ പ്രസ്താവനയിലാണ് ഇക്കാര്യം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്ത

നൂറ്റിയെട്ടാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിയെട്ടാം സങ്കീർത്തനം ദാവീദിന്റെ തന്നെ മറ്റ് രണ്ട് സങ്കീർത്തനങ്ങളുടെ ചില ഭാഗങ്ങൾ ചേർത്തുവെച്ചുണ്ടാക്കിയവയാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ 57-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 60-ാം സങ്കീർത്തനത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ശത്രുക്കളുടെ മുന്നിലകപ്പെട്ട തനിക്ക് ദൈവം തന്റെ ചിറകിൻ കീഴിൽ അഭയമേകിയതിനെയോർത്ത് നന്ദി പറയുന്ന ദാവീദിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 57-ാം സങ്കീർത്തനവും ശത്രുക്കളുടെ ആക്രമണങ്ങളും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്ന ജനത്തിന്റെ വിലാപവചനങ്ങൾ ഉൾക്കൊള്ളുന്ന 60-ാം സങ്കീർത്തനവും ഒത്തുചേരുന്ന 108-ാം സങ്കീർത്തനം സമാന ചിന്തകളുണർത്തുന്ന സാഹചര്യങ്ങളുടെ മുന്നിൽ ഈ കീർത്തനത്തിലൂടെ ആവർത്തിക്കപ്പെടുന്നതാകാം എന്ന ഒരു വ്യാഖ്യാനമാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ളത്. വിശുദ്ധഗ്രന്ഥവാക്യങ്ങൾ സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഭാഗമായി തീരുന്നതുകൂടിയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഉന്നതനായ ദൈവത്തിന്റെ സംരക്ഷണത്തിനുള്ള നന്ദിയും സ്തുതിയും. 108-ാം സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗം 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാം ഭാഗമാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. സാവൂളിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം തേടിയ ദാവീദ് അചഞ്ചലമായ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നതാണ് 108-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത്. ഒരുങ്ങിയ ഹൃദയത്തോടെ ഉഷസ്സിനെ വിളിച്ചുണർത്തി വീണയും കിന്നരവും മീട്ടി ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനായി തന്റെ ആത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന ദാവീദ് ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേകുന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി രഹസ്യമായല്ല, ജനതകളുടെയും ജനപദങ്ങളുടെയും മുന്നിലാണ് ഉയരേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് സങ്കീർത്തകൻ എത്തുന്നത്. ആകാശത്തോളം ഉയർന്ന ദൈവത്തിന്റെ കാരുണ്യവും മേഘത്തോളമെത്തുന്ന അവന്റെ വിശ്വസ്തതയും തിരിച്ചറിയുന്നതുകൊണ്ടാണ്. സ്വജീവിതത്തിൽ അവ അനുഭവിച്ചറിഞ്ഞതിനാൽ ലോകത്തിനു മുന്നിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിന് ദാവീദിനും അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിനും ഭയമോ ലജ്ജയോ തെല്ലുമില്ലെന്ന് നമുക്ക് കാണാം. ദാവീദും ഇസ്രായേൽ ജനവും കടന്നുപോയ ശക്തമായ പ്രതികൂല സാഹചര്യങ്ങളിൽ യാഹ്വേ തുണയും സങ്കേതവും സംരക്ഷണവുമായി നിന്നതിനാലാണ് അവൻ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേയെന്നും അവന്റെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കണമേയെന്നും 5-ാം വാക്യത്തിൽ സങ്കീർത്തനകർത്താവ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസ്തനും ശക്തനുമായ ദൈവത്തോടുള്ള പ്രാർത്ഥന. 60-ാം സങ്കീർത്തനത്തിന്റെ 2-ാം പകുതിയുടെ ആവർത്തനമായ 108-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ മോചനത്തിനും വിജയത്തിനുമായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ദൈവജനമായ ഇസ്രായേലിന്റെ ദേശം ദൈവത്തിന്റെ സ്വന്തമാണെന്ന വിശ്വാസവും തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന ചിന്ത ഉയരുമ്പോഴും ദൈവത്തിനു കീഴിൽ പൊരുതാനുള്ള സന്നദ്ധതയും ഏറ്റുപറച്ചിലുമാണ് നാം കാണുന്നത്. തങ്ങളെത്തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ശത്രുക്കളിൽ നിന്നുള്ള മോചനവും ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വലംകൈയുടെ സഹായവും തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് ദൈവത്തിൽ നിന്ന് തേടുന്നത്. അന്യദേശങ്ങളുൾപ്പെടെ എല്ലാ ദേശങ്ങളും ജനതകളും ദൈവത്തിന്റേതാണെന്ന പ്രവചനസ്വരമാണ് സങ്കീർത്തനത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു ജനതകൾ അവ പിടിച്ചടക്കിയേക്കാമെങ്കിലും അവരുടെ വിജയം ശാശ്വതമല്ലെന്നും അവയെല്ലാം ദൈവത്തിന്റേതാകുമെന്നും ദാവീദിലൂടെ ഇസ്രായേൽ ജനത സ്വന്തമാക്കിയ ഇടങ്ങളെല്ലാം ദൈവത്തിന്റേതാണെന്നുമുള്ള ചിന്തകൾ ഈ സങ്കീർത്തനവാക്യങ്ങളിലുണ്ട്. ഷെക്കെമും സുക്കോത്ത് താഴ്വരയും ഗിലിയാദും മനാസയും എഫ്രായീമും യൂദായും മോവാബും ഏദോമും ഫിലിസ്ത്യയും ഒക്കെ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഈ വാക്യങ്ങളിൽ ദാവീദ് സൂചിപ്പിക്കുന്നു. എഫ്രായീം എന്റെ പടത്തൊപ്പിയും യൂദ എന്റെ ചെങ്കോലുമാണ് എന്ന പ്രയോഗത്തിലൂടെ ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് താനാണെന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. മോവാബ് ചാവുകടലിനു സമീപം സ്ഥിതി ചെയ്യുന്നതിനാലാകാം
മോവാബ് എന്റെ ക്ഷാളനപാത്രം എന്ന് ദൈവം പറയുന്നതായി ദാവീദ് എഴുതുക. ഏദോമിൽ ഞാൻ എന്റെ പാദുകം അഴിച്ചുവയ്ക്കും എന്ന വാക്യത്തിന് പഴയകാലത്ത് ഒരു പ്രദേശം സ്വന്തമാക്കുന്നതിനെ സൂചിപ്പിച്ചിരുന്ന നൈയാമികമായ പ്രവൃത്തിയുമായി ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ നിസ്സഹായതയിലും ബലഹീനതകളിലും ശക്തിയായി നിൽക്കുന്ന ദൈവത്തോടുള്ള ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാനാവുക. സകലതും തനിക്കു കീഴിലാക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് സുരക്ഷിതത്വമെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ എഴുതുക. ദൈവം സ്വന്തമാക്കിയ ഏദോമിലേക്ക് എത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ദുരിതനിമിഷങ്ങളിൽ ദൈവം തങ്ങളെ പരിത്യജിച്ചുവോ എന്നുപോലും ദാവീദും ഇസ്രായേൽ ജനവും സംശയിക്കുന്നത് 11 വാക്യത്തിൽ നമുക്കു കാണാം. ദൈവം ഒപ്പമില്ലെങ്കിൽ ശത്രുക്കൾക്ക് മുന്നിൽ തങ്ങൾ ദുർബലരാണെന്നും തങ്ങൾ ഒറ്റയ്ക്കാണെന്നും അജയ്യരല്ലെന്നും തിരിച്ചറിയുന്ന ഇസ്രായേൽ ജനതയിൽ മുൻപെന്ന പോലെ ദൈവം തങ്ങളുടെ സൈന്യത്തിനൊപ്പം തങ്ങൾക്കൊപ്പം നീങ്ങുന്നില്ലെന്നുള്ള ചിന്ത ഭീതിയുണർത്തുന്നുണ്ട്. മാനുഷികമായ സഹായങ്ങൾ ദൈവത്തിന്റെ സഹായത്തിന് മുന്നിൽ നിസാരമാണെന്നും ദൈവമുണ്ടെങ്കിൽ അവനു കീഴിൽ തങ്ങൾക്ക് ധീരതയുള്ള ജനമായി പൊരുതാനാകുമെന്നും തങ്ങൾക്കായി ദൈവം തങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുമെന്നുമുള്ള ബോധ്യം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ ഏറ്റുപറയുന്ന സങ്കീർത്തകൻ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ജനത്തിനൊപ്പവും ജനത്തിനു വേണ്ടിയും അപേക്ഷിക്കുന്നു. സങ്കീർത്തനം ജീവിതത്തിൽ. ദൈവം കൂടെയില്ലെങ്കിൽ, ദൈവത്തോടു കൂടെയല്ലെങ്കിൽ പോരാട്ടങ്ങൾ ഫലപ്രദമാകില്ലെന്നും എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും നാഥൻ ദൈവമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടേറിയ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്കും ദൈവജനമായ ഇസ്രായേലിനുമായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന സങ്കീർത്തകനെയാണ് 108 സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗത്തു കാണുന്ന സ്തുതിയുടെ വാക്കുകളിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനന്തമായ കരുണയും വിശ്വസ്തതയും ശക്തിയും മഹത്വവും അവന്റെ അതുല്യമായ സംരക്ഷണവും ദാവീദ് ഏറ്റുപറയുന്നതും നാം കാണുന്നുണ്ട്. ദാവീദിനും ഇസ്രായേൽ ജനത്തിനുമൊപ്പം യഥാർത്ഥ കർത്താവും ദൈവവും രാജാവുമായ യാഹ്വയിൽ അഭയവും സംരക്ഷണവും കണ്ടെത്താനും അവന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് ജീവിത പോരാട്ടങ്ങളെ തരണം ചെയ്യാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനും നമുക്കും സാധിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ലൗകികവും മാനുഷികവുമായവയൊന്നും നിത്യതയ്ക്കു മുന്നിൽ വലുതല്ലെന്ന്, ദൈവത്തിനൊപ്പമല്ലെങ്കിൽ നമുക്കേറെയൊന്നും നേടാനാകില്ലെന്ന്, വിജയം സ്വന്തമാക്കാനാകില്ലെന്ന് തിരിച്ചറിയാം. വിജയപരാജയങ്ങളിലും സന്തോഷ ദുഃഖങ്ങളിലും ഉയർച്ച താഴ്ചകളിലും ദൈവത്തിൽ ശരണം തേടുകയും കാരുണ്യവാനും ശക്തനുമായ അവനോട് ചേർന്നു നിൽക്കുകയും ജീവിതം ദൈവസ്തുതിയുടേതാക്കി മാറ്റുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 108 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അശോക് കൊല്ലംകുടി MST രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. പാപ്പായുടെ ഫ്രാൻസ് സന്ദർശനം സെപ്റ്റംബർ 25 ആരംഭിക്കും. സെപ്റ്റംബർ 25 മുതൽ 28 വരെ 4 ദിവസങ്ങളിലായി ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കും സന്ദർശനം നടത്തും. ഈ യാത്രയിൽ പാപ്പ പാരീസ്, ലൂർദ്, മെറ്റ്സ് എന്നീ നഗരങ്ങൾ സന്ദർശിക്കും. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്നതാണ് ഈ അപ്പസ്തോലിക യാത്രയുടെ പ്രമേയം. അപ്പസ്തോലിക പര്യടനത്തിൽ 10,00,000 ആളുകളുമായി പാപ്പ സംവദിക്കും. കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും വലിയ ആവേശമാണ് പാപ്പയുടെ വരവിന് മുന്നോടിയായി ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഫ്രാൻസിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ചെലസ്തീനോ മില്ലിയോറെ പറഞ്ഞു. ലിയോ 14 പാപ്പയുടെ 5-ാമത്തെ വിദേശ പര്യടനമാണിത്. ഫ്രഞ്ച് മെത്രാൻ സമിതി, ഫ്രഞ്ച് ഭരണകൂടം, യുനെസ്കോ എന്നിവരുടെ ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ഈ യാത്ര നടത്തുന്നത്. ഉറുഗ്വേ, അർജന്റീന, പെറു രാജ്യങ്ങളിലേക്ക് ലിയോ 14 പാപ്പ. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയുടെ 6-ാമത് വിദേശ അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് തെക്കേ അമേരിക്കയിലെ ഉറുഗ്വായ്, അർജന്റീന, പെറു എന്നീ രാജ്യങ്ങളാണ്. 2026 നവംബർ 6 മുതൽ 17 വരെ 12 ദിവസങ്ങളിലായി ഈ രാജ്യങ്ങളിൽ ഏകദേശം 10 സ്ഥലങ്ങൾ പാപ്പ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ വിശദമായ വിവരങ്ങളും യാത്രയുടെ വിവിധ ലോഗോകൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ വത്തിക്കാൻ പ്രസ് ഓഫീസ് പ്രസിദ്ധീകരിച്ചു. പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ പ്രഥമ സന്ദർശനവേദി ഉറുഗ്വായാണ്. നവംബർ 6 രാജ്യത്ത് എത്തുന്ന പാപ്പ 8-ാം തീയതി വരെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തും. മോന്തെവിദേയോ, പൈസാന്തു, ഫ്ലോറിഡ എന്നീ ഇടങ്ങളാണ് പാപ്പയുടെ സന്ദർശനത്തിന് വേദിയൊരുക്കുന്നത്. 1988 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ സന്ദർശനത്തിനു ശേഷം 38 വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിന്റെ വികാരിയെ വരവേൽക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് ഉറുഗ്വൻ ജനത. ഞാൻ നിങ്ങൾക്ക് വലിയ സന്തോഷവാർത്ത കൊണ്ടുവരുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെ മുദ്രാവാക്യം. ബെത്ലഹേമിലെ ഇടയന്മാർക്ക് മാലാഖ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്നുമാണ് ഈ മുദ്രാവാക്യം തിരഞ്ഞെടുത്തത്. നവംബർ 8 ലിയോ 14 പാപ്പ തന്റെ സന്ദർശനത്തിന്റെ 2-ാമത്തെ ഇടമായ അർജന്റീനയിലേക്ക് യാത്ര തിരിക്കും. തലസ്ഥാനമായ ബ്യൂനസ് ഐറസ്, കോർദുബ, ലുഹാൻ എന്നിവിടങ്ങളിലേക്ക് പാപ്പ വിവിധ സമ്മേളനങ്ങൾക്കും ആത്മീയ സംഗമങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കുമായി കടന്നുചെല്ലും. 1987 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മറ്റൊരു പാപ്പ ഈ രാജ്യത്ത് എത്തുന്നത്. നവംബർ 11 പെറുവിലേക്ക് യാത്ര തിരിക്കുന്ന പരിശുദ്ധ പിതാവ് തുടർന്ന് 17-ാം തീയതി റോമിലേക്ക് മടങ്ങുന്നതുവരെ അവിടെ തങ്ങും. പാപ്പ വൈദികനായും മെത്രാനായും മിഷനറി അജപാലന പ്രവർത്തനങ്ങൾക്കായി വർഷങ്ങളോളം ചിലവഴിച്ച പെറുവിലാണ് യാത്രയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമയം പാപ്പ ആയിരിക്കുന്നത്. ലിമ, ചിക്ലായോ, കുസ്കോ, പുക്കാൽപ എന്നിവിടങ്ങളിലാണ് വിവിധ പരിപാടികൾക്കായി പാപ്പ എത്തുന്നത്. സാങ്കേതിക നവീകരണങ്ങൾ പൊതുനന്മയുടെ സേവനത്തിനായി ഉപയോഗിക്കണം പാപ്പ. സാങ്കേതിക വിദ്യയുടെ അതിനൂതന വികസനം അടയാളപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങളുടെ ഉപയോഗം വിഭജനങ്ങൾക്കുവേണ്ടിയല്ല, മറിച്ച് സമാധാനത്തിനു വേണ്ടിയായിരിക്കണമെന്നും ഏതൊരു സാങ്കേതിക നവീകരണവും മനുഷ്യന്റെ അന്തസ്സിനെ സേവിക്കുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി നിർമ്മിത ബുദ്ധി എന്ന അന്താരാഷ്ട്ര സിംബോസിയത്തിൽ സംബന്ധിക്കുന്നവർക്ക് ലിയോ 14 പാപ്പ സന്ദേശമയച്ചു. സെപ്റ്റംബർ 21 22-ാം തീയതി വരെയാണ് റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ വെച്ച് ഈ സിംബോസിയം നടക്കുന്നത്. 1 ഒക്ടോബർ കുട്ടികൾക്കൊപ്പം പാപ്പ ജപമാല പ്രാർത്ഥന ചൊല്ലും. ജപമാല മാസമായ 1 ഒക്ടോബർ പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്ക് വത്തിക്കാൻ ഉദ്യാനത്തിൽ വെച്ച് റോമിലെ സ്കൂളുകളിൽ നിന്നും ഇടവകകളിൽ നിന്നുമുള്ള 1,000,000 കുട്ടികൾക്കൊപ്പം ലിയോ 14 പാപ്പ ജപമാല പ്രാർത്ഥനയിൽ പങ്കുചേരും. ലോകമെമ്പാടുമുള്ള ഏവരുമായും ആത്മീയമായ കൂട്ടായ്മയിലാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥന ചൊല്ലുന്നത്. 20 വർഷത്തിലേറെയായി ക്ലേശിക്കുന്ന സഭകൾക്കുള്ള സഹായം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന 1,00,000 കുട്ടികൾ ജപമാല ചൊല്ലുന്നുവെന്ന ലോക പ്രാർത്ഥനാവാരത്തിന്റെ തുടക്കം കുറിക്കുന്നതാണ് പാപ്പായോടൊപ്പമുള്ള ജപമാല. സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയിൽ സന്ദർശനം നടത്തി ലിയോ പതിനാലാമൻ പാപ്പ. സെപ്റ്റംബർ മാസം 21-ാം തീയതി ലിയോ പതിനാലാമൻ പാപ്പ സാംസ്കാരിക വിദ്യാഭ്യാസ ഡിക്കസ്റ്ററിയുടെ ഓഫീസിൽ സന്ദർശനം നടത്തുകയും ജീവനക്കാരെയും സഹകാരികളെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഡിക്കസ്റ്ററിയുടെ തന്നെ പ്രസ്താവനയിലാണ് ഇക്കാര്യം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറ്റിയെട്ടാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ദാവീദിന്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറ്റിയെട്ടാം സങ്കീർത്തനം ദാവീദിന്റെ തന്നെ മറ്റ് രണ്ട് സങ്കീർത്തനങ്ങളുടെ ചില ഭാഗങ്ങൾ ചേർത്തുവെച്ചുണ്ടാക്കിയവയാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ 57-ാം സങ്കീർത്തനത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ 60-ാം സങ്കീർത്തനത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുമാണ്. ശത്രുക്കളുടെ മുന്നിലകപ്പെട്ട തനിക്ക് ദൈവം തന്റെ ചിറകിൻ കീഴിൽ അഭയമേകിയതിനെയോർത്ത് നന്ദി പറയുന്ന ദാവീദിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന 57-ാം സങ്കീർത്തനവും ശത്രുക്കളുടെ ആക്രമണങ്ങളും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്ന ജനത്തിന്റെ വിലാപവചനങ്ങൾ ഉൾക്കൊള്ളുന്ന 60-ാം സങ്കീർത്തനവും ഒത്തുചേരുന്ന 108-ാം സങ്കീർത്തനം സമാന ചിന്തകളുണർത്തുന്ന സാഹചര്യങ്ങളുടെ മുന്നിൽ ഈ കീർത്തനത്തിലൂടെ ആവർത്തിക്കപ്പെടുന്നതാകാം എന്ന ഒരു വ്യാഖ്യാനമാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ളത്. വിശുദ്ധഗ്രന്ഥവാക്യങ്ങൾ സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഭാഗമായി തീരുന്നതുകൂടിയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഉന്നതനായ ദൈവത്തിന്റെ സംരക്ഷണത്തിനുള്ള നന്ദിയും സ്തുതിയും. 108-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം 57-ാം സങ്കീർത്തനത്തിന്റെ 2-ാം ഭാഗമാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. സാവൂളിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം തേടിയ ദാവീദ് അചഞ്ചലമായ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നതാണ് 108-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത്. ഒരുങ്ങിയ ഹൃദയത്തോടെ ഉഷസ്സിനെ വിളിച്ചുണർത്തി വീണയും കിന്നരവും മീട്ടി ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനായി തന്റെ ആത്മാവിനെ ആഹ്വാനം ചെയ്യുന്ന ദാവീദ് ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേകുന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി രഹസ്യമായല്ല, ജനതകളുടെയും ജനപദങ്ങളുടെയും മുന്നിലാണ് ഉയരേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് സങ്കീർത്തകൻ എത്തുന്നത്. ആകാശത്തോളം ഉയർന്ന ദൈവത്തിന്റെ കാരുണ്യവും മേഘത്തോളമെത്തുന്ന അവന്റെ വിശ്വസ്തതയും തിരിച്ചറിയുന്നതുകൊണ്ടാണ്. സ്വജീവിതത്തിൽ അവ അനുഭവിച്ചറിഞ്ഞതിനാൽ ലോകത്തിനു മുന്നിൽ ദൈവത്തെ ഏറ്റുപറയുന്നതിന് ദാവീദിനും അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേലിനും ഭയമോ ലജ്ജയോ തെല്ലുമില്ലെന്ന് നമുക്കു കാണാം. ദാവീദും ഇസ്രായേൽ ജനവും കടന്നുപോയ ശക്തമായ പ്രതികൂല സാഹചര്യങ്ങളിൽ യാഹ്വേ തുണയും സങ്കേതവും സംരക്ഷണവുമായി നിന്നതിനാലാണ് അവൻ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേയെന്നും അവന്റെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കണമേയെന്നും 5-ാം വാക്യത്തിൽ സങ്കീർത്തനകർത്താവ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസ്തനും ശക്തനുമായ ദൈവത്തോടുള്ള പ്രാർത്ഥന. 60-ാം സങ്കീർത്തനത്തിന്റെ 2-ാം പകുതിയുടെ ആവർത്തനമായ 108-ാം സങ്കീർത്തനത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ മോചനത്തിനും വിജയത്തിനുമായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ദൈവജനമായ ഇസ്രായേലിന്റെ ദേശം ദൈവത്തിന്റെ സ്വന്തമാണെന്ന വിശ്വാസവും തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന ചിന്ത ഉയരുമ്പോഴും ദൈവത്തിനു കീഴിൽ പൊരുതാനുള്ള സന്നദ്ധതയും ഏറ്റുപറച്ചിലുമാണ് നാം കാണുന്നത്. തങ്ങളെത്തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ ശത്രുക്കളിൽ നിന്നുള്ള മോചനവും ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വലം കൈയുടെ സഹായവും തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് ദൈവത്തിൽ നിന്ന് തേടുന്നത്. അന്യദേശങ്ങളുൾപ്പെടെ എല്ലാ ദേശങ്ങളും ജനതകളും ദൈവത്തിന്റേതാണെന്ന പ്രവചനസ്വരമാണ് സങ്കീർത്തനത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു ജനതകൾ അവ പിടിച്ചടക്കിയേക്കാമെങ്കിലും അവരുടെ വിജയം ശാശ്വതമല്ലെന്നും അവയെല്ലാം ദൈവത്തിന്റേതാകുമെന്നും ദാവീദിലൂടെ ഇസ്രായേൽ ജനത സ്വന്തമാക്കിയ ഇടങ്ങളെല്ലാം ദൈവത്തിന്റേതാണെന്നുമുള്ള ചിന്തകൾ ഈ സങ്കീർത്തനവാക്യങ്ങളിലുണ്ട്. ഷെക്കെമും സുക്കോത്ത് താഴ്വരയും ഗിലിയാദും മനാസയും എഫ്രായീമും യൂദായും മോവാബും ഏദോമും ഫിലിസ്ത്യയും ഒക്കെ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് ഈ വാക്യങ്ങളിൽ ദാവീദ് സൂചിപ്പിക്കുന്നു. എഫ്രായീം എന്റെ പടത്തൊപ്പിയും യൂദ എന്റെ ചെങ്കോലുമാണ് എന്ന പ്രയോഗത്തിലൂടെ ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് താനാണെന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. മോവാബ് ചാവുകടലിനു സമീപം സ്ഥിതി ചെയ്യുന്നതിനാലാകാം
മോവാബ് എന്റെ ക്ഷാളനപാത്രം ഇന്ന് ദൈവം പറയുന്നതായി ദാവീദ് എഴുതുക. ഏദോമിൽ ഞാൻ എന്റെ പാതുകം അഴിച്ചുവയ്ക്കും എന്ന വാക്യത്തിന് പഴയകാലത്ത് ഒരു പ്രദേശം സ്വന്തമാക്കുന്നതിനെ സൂചിപ്പിച്ചിരുന്ന നൈയാമികമായ പ്രവൃത്തിയുമായി ബന്ധമുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളുടെ നിസ്സഹായതയിലും ബലഹീനതകളിലും ശക്തിയായി നിൽക്കുന്ന ദൈവത്തോടുള്ള ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണാനാവുക. സകലതും തനിക്കു കീഴിലാക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് സുരക്ഷിതത്വമെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ എഴുതുക. ദൈവം സ്വന്തമാക്കിയ ഏദോമിലേക്ക് എത്താനാണ് അവൻ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ദുരിതനിമിഷങ്ങളിൽ ദൈവം തങ്ങളെ പരിത്യജിച്ചുവോ എന്നുപോലും ദാവീദും ഇസ്രായേൽ ജനവും സംശയിക്കുന്നത് 11 വാക്യത്തിൽ നമുക്കു കാണാം. ദൈവം ഒപ്പമില്ലെങ്കിൽ ശത്രുക്കൾക്ക് മുന്നിൽ തങ്ങൾ ദുർബലരാണെന്നും തങ്ങൾ ഒറ്റയ്ക്കാണെന്നും അജയ്യരല്ലെന്നും തിരിച്ചറിയുന്ന ഇസ്രായേൽ ജനതയിൽ മുൻപെന്ന പോലെ ദൈവം തങ്ങളുടെ സൈന്യത്തിനൊപ്പം തങ്ങൾക്കൊപ്പം നീങ്ങുന്നില്ലെന്നുള്ള ചിന്ത ഭീതിയുണർത്തുന്നുണ്ട്. മാനുഷികമായ സഹായങ്ങൾ ദൈവത്തിന്റെ സഹായത്തിനു മുന്നിൽ നിസാരമാണെന്നും ദൈവമുണ്ടെങ്കിൽ അവനു കീഴിൽ തങ്ങൾക്ക് ധീരതയുള്ള ജനമായി പൊരുതാനാകുമെന്നും തങ്ങൾക്കായി ദൈവം തങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുമെന്നുമുള്ള ബോധ്യം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യത്തിൽ ഏറ്റുപറയുന്ന സങ്കീർത്തകൻ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ജനത്തിനൊപ്പവും ജനത്തിനു വേണ്ടിയും അപേക്ഷിക്കുന്നു. സങ്കീർത്തനം ജീവിതത്തിൽ: ദൈവം കൂടെയില്ലെങ്കിൽ, ദൈവത്തോടു കൂടെയല്ലെങ്കിൽ പോരാട്ടങ്ങൾ ഫലപ്രദമാകില്ലെന്നും എല്ലാത്തിൻ്റെയും എല്ലാവരുടെയും നാഥൻ ദൈവമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടേറിയ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ തനിക്കും ദൈവജനമായ ഇസ്രായേലിനുമായി ദൈവത്തിന്റെ സഹായം അപേക്ഷിക്കുന്ന സങ്കീർത്തകനെയാണ് 108 സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. സങ്കീർത്തനത്തിന്റെ ആദ്യഭാഗത്തു കാണുന്ന സ്തുതിയുടെ വാക്കുകളിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനന്തമായ കരുണയും വിശ്വസ്തതയും ശക്തിയും മഹത്വവും അവന്റെ അതുല്യമായ സംരക്ഷണവും ദാവീദ് ഏറ്റുപറയുന്നതും നാം കാണുന്നുണ്ട്. ദാവീദിനും ഇസ്രായേൽ ജനത്തിനുമൊപ്പം യഥാർത്ഥ കർത്താവും ദൈവവും രാജാവുമായ യാഹ്വയിൽ അഭയം

ജീവിതം ദൈവസ്തുതിയുടേതാക്കി മാറ്റുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 108-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ഫാദർ അശോക് കൊല്ലംകുടി MST രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

diligenter, die puerum.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം.
3: സെപ്റ്റംബർ 23-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസ് ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് പ്രപഞ്ചത്തിലെ മാനുഷിക പ്രവർത്തനങ്ങളുടെ അർത്ഥം എന്ന തലക്കെട്ടിൽ രണ്ടാം വത്തിക്കാൻ കൌൺസിലിന്റെ ഗൗദിയും എത് സ്പേസ് എന്ന അജപാലന പ്രമാണരേഖയെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 25,000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
4: Nel nome del Padre e del Figlio e dello Spirito Santo.
5: Amen.
4: La pace sia con voi.
3: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
6: Dal libro della Genesi. Poi il Signore Dio piantò un giardino in Eden, a oriente. E vi collocò l'uomo che aveva plasmato.
3: അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി.
6: Il Signore Dio prese l'uomo e lo pose nel giardino dell'Eden perché lo coltivasse e lo custodisse. Parola di Dio.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Continuando il nostro percorso sulla Costituzione pastorale Gaudium et Spes del Concilio Ecumenico Vaticano II, giungiamo al terzo capitolo della prima parte che ha un titolo attraente: L'attività umana nell'universo.
3: Priya sahodari sahodaranmare, shubhadinam, swagatham. Randam Vatican Ecumenical Council-inde അജപാലന പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പര തുടരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തിലെ 3-ാം അധ്യായത്തിലാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. ഇതിന് പ്രപഞ്ചത്തിൽ മനുഷ്യപ്രവർത്തനം എന്ന ആകർഷണീയമായ ഒരു ശീർഷകമാണുള്ളത്. ലോകത്തിലെ മനുഷ്യപ്രവർത്തനത്തിന്റെയും സാങ്കേതിക സാമൂഹിക ശാസ്ത്രീയ പുരോഗതിയുടെയും പ്രയോജനം എന്താണ് എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. കൗൺസിൽ സമാപിച്ചതിന് 4 വർഷം തികയുന്നതിന് മുൻപ് 1969 ജൂലൈ 20-നും 21-നും ഇടയിലുള്ള രാത്രിയിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയെന്ന കാര്യം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുരോഗതിയുടെ കർത്താവാണ്. സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് അവൻ തന്റെ അറിവ് വർദ്ധിപ്പിക്കുകയും മുഴുവൻ സമൂഹത്തിന്റെയും പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. തലമുറകൾ കടന്നുപോകുന്തോറും ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെടലുകൾ പരിഗണിക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലത്ത് പ്രത്യേകിച്ച് പ്രകൃത്യാതീത ശക്തികളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് മനുഷ്യൻ സ്വപ്രയത്നത്താൽ തനിക്കായി സമാർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൗൺസിൽ രേഖ എഴുതുന്നു. ഇക്കാരണത്താൽ ചില ചിന്തകർ സാങ്കേതിക ശാസ്ത്രീയ പുരോഗതിയെ ദൈവവുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നായോ ഉപരിപ്ലവമായ ഒന്നായോ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായുള്ള ഒന്നായോ അവതരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു. മുൻകാലഘട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമകാലീന മനുഷ്യൻ ലോകത്തെ കാണുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കാൻ ഈ വ്യാഖ്യാനം കാരണമായി. ക്രൈസ്തവ വെളിപാടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗത്താണ് ഇത്തരമൊരു മുൻവിധി പ്രത്യേകമായി ശക്തമാകുന്നത്. ക്രൈസ്തവാനന്തര മാനവതാവാദങ്ങളിൽ മനുഷ്യനും ദൈവവും തെറ്റായ രീതിയിൽ എതിരാളികളായി അവതരിപ്പിക്കപ്പെടുന്നു. തന്റെ അറിവും സ്വാതന്ത്ര്യവും പുരോഗതിയും ഉറപ്പാക്കുന്നതിനായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകേണ്ടതുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവവുമായുള്ള ബന്ധം നിഷേധിക്കുന്നതിലൂടെ അങ്ങനെ അവസാനം ഇഹലോകത്തിന് അതീതമായ മനുഷ്യവ്യക്തിയുടെ മൂല്യം ഉറപ്പിക്കുന്നതിനുള്ള സാധ്യതയും നഷ്ടമാകുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായ ഹെൻറി ദ ല്യൂബക്ക് മനോഹരമായി വിവരിക്കുന്ന നിരീശ്വര മാനവതാവാദത്തിന്റെ അപകടം ഇതാണ്. കൗൺസിൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൗതിയും എത്സ്പെസ് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ ഒറ്റയ്ക്കും മറ്റുള്ളവരോട് ഒത്തുചേർന്നും ചെയ്തിട്ടുള്ള പരിശ്രമങ്ങൾ ഗണനീയങ്ങളാണ്. അതിൽ തന്നെ നോക്കിയാൽ ഈ മാനുഷിക പ്രവർത്തനങ്ങൾ ദൈവതിരുമനസ്സിനോട് യോജിക്കുന്നുണ്ടെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ പ്രമാണരേഖ ഇങ്ങനെ തുടർന്നു പറയുന്നു: സ്വന്ത ബുദ്ധിശക്തിയും കഴിവുകളുമുപയോഗിച്ച് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നവ ദൈവത്തിന്റെ ശക്തിവിശേഷങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചിന്തിക്കാതെ ബുദ്ധിജീവിയായ സൃഷ്ടിയെ സൃഷ്ടാവിന്റെ എതിരാളിയായി പരിഗണിക്കാതെ മനുഷ്യകുലത്തിന്റെ വൻവിജയങ്ങളോരോന്നും ദൈവമഹത്വത്തിന്റെ അടയാളവും അവിടുത്തെ നിഗൂഢപരിപാലനയുടെ പൂവണിയലുമാണെന്നുമാണ് ക്രൈസ്തവരുടെ ബോധ്യം. അടിസ്ഥാനപരമായി ദൈവം പുരുഷന്റെയും സ്ത്രീയുടെയും കൈകളിൽ ഇപ്പോഴും ജീവനുള്ള അവസ്ഥയിൽ, അതായത് മുന്നോട്ടു സഞ്ചരിക്കുന്ന വളരുന്ന ഒരു സൃഷ്ടിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് തങ്ങളുടെ ജ്ഞാനപൂർവമായ പ്രവർത്തനത്തിലൂടെ അതിനെ പൂർണതയിലേക്ക് നയിക്കേണ്ടതിനായാണ്. ഇവിടെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുണ്ട്. മനുഷ്യരാശി, അതോടൊപ്പം ജോലിയും പുരോഗതിയും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ സ്വാതന്ത്ര്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലിലൂടെ സ്വാംശീകരിക്കപ്പെടുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതിന്റെ സമഗ്രതയിൽ സ്വീകരിക്കപ്പെടുന്നതിലൂടെ ക്രിസ്തുവിൽ സ്വതന്ത്രവും പ്രവർത്തനനിരതവുമായി തുടരുന്നു. യഥാർത്ഥത്തിൽ അവനിലാണ് മാനവികത അതിന്റെ പൂർണമായ സത്യവും സ്വാതന്ത്ര്യവും കണ്ടെത്തുന്നത്. ഇതുകൂടാതെ വിശുദ്ധ കുർബാനയർപ്പണത്തിൽ അപ്പത്താലും വീഞ്ഞാലും പ്രതിനിധീകരിക്കപ്പെടുന്ന മനുഷ്യപ്രയത്നത്തിന്റെ ഫലം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നതിനായി ഓരോ ദിവസവും അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നു. ഈയൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരു പ്രധാന സത്യം ഉയർന്നുവരുന്നുണ്ട്: ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി മനുഷ്യൻ ഭൗമികമായ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് ദൈനംദിന ജോലി നന്നായി നിർവഹിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ വിളി പൂർണമായി ജീവിക്കാൻ അവനു കഴിയും. മറ്റെല്ലാവരെയും പോലെ മനുഷ്യരുടെ നഗരത്തിന്റെ നിർമ്മാണത്തിൽ ക്രൈസ്തവരും പങ്കാളികളാകുന്നു. എല്ലാത്തിന്റെയും അന്തിമ ലക്ഷ്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലും ലക്ഷ്യമിട്ടും പുരോഗതിയുടെയും ശാസ്ത്രത്തിന്റെയും ജീവിതത്തിന്റെയും സാഹസിക യാത്ര തങ്ങൾക്കൊപ്പം പങ്കിടുന്നവരോട് ഈയൊരു അന്തിമ ലക്ഷ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർ മുന്നേറുന്നു. തീർച്ചയായും ഭൗമികമായ പുരോഗതിയെ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വളർച്ചയിൽ നിന്ന് ശ്രദ്ധാപൂർവം വേർതിരിച്ചറിയേണ്ടതുണ്ട്. എന്നിരുന്നാലും മനുഷ്യ സമുദായത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിന് സഹായകമാകുന്നതനുസരിച്ച് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ഈ പുരോഗതിക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ പ്രകൃതിയുടെയും പ്രയത്നങ്ങളുടെയും സകല സൽഫലങ്ങളും കർത്താവിൻ്റെ അരൂപിയിലും അവിടുത്തെ കൽപ്പനകൾക്ക് അനുസൃതമായും ഭൂമിയിൽ നാം പ്രചരിപ്പിച്ചതിനു ശേഷം അവയെ നാം വീണ്ടും കണ്ടെത്തും. അപ്പോൾ അവ മാലിന്യരഹിതവും പ്രകാശപൂരിതവുമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കും എന്നും കൗൺസിൽ പ്രസ്താവിക്കുന്നു. അവസാനമായി ആധികാരികമായ മനുഷ്യപുരോഗതിയായി, അതായത് സമ്പൂർണ്ണ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യരുടെയും പുരോഗതിയായി മാറുന്നതിന് സാങ്കേതികവും ശാസ്ത്രീയവുമായ പുരോഗതി സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും വേണമെന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ മാത്രമേ അത് എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കപ്പെടുകയും എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദരി സഹോദരന്മാരെ, അറിവിൻ്റെയും അത് പ്രയോഗിക്കാനുള്ള കഴിവിൻ്റെയും അപ്പം പങ്കിടാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇത് ഓരോ മനുഷ്യനും ഓരോ ജനതയ്ക്കും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്കൊരുമിച്ച് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും കഴിയുന്നതിനായാണ്.
4: Cari fratelli e sorelle, il Concilio Vaticano II ci invita a condividere il pane del sapere e del saper fare, perché ogni uomo e ogni popolo possa sviluppare le sue potenzialità e insieme possiamo costruire, con l'aiuto di Dio, un futuro migliore.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തൻ്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സെപ്റ്റംബർ 27 ആചരിക്കപ്പെടുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമവും ചൂഷണവും നേരിടുന്ന ഈ വിഭാഗത്തെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും സംരക്ഷിക്കാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മുന്നോട്ടുവച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തൻ്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഡേവിഡ് മാത്യു തടത്തിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. നീതിമാനായി സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യൂസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം.
3: സെപ്റ്റംബർ 23-ാം തീയതി ബുധനാഴ്ച ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസ് ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് സംസാരിച്ചത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2-ാം വത്തിക്കാൻ കൗൺസിലിനെയും അതിന്റെ പ്രമുഖ രേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് പ്രപഞ്ചത്തിലെ മാനുഷിക പ്രവർത്തനങ്ങളുടെ അർത്ഥം എന്ന തലക്കെട്ടിൽ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയും എത് സ്പെസ് എന്ന അജപാലന പ്രമാണരേഖയെ ആധാരമാക്കിയാണ് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 25,000-ത്തോളം വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്കു മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
4: Nel nome del Padre e del Figlio e dello Spirito Santo.
5: Amen.
4: La pace sia con voi.
3: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
6: Dal libro della Genesi. Poi il Signore Dio piantò un giardino in Eden, a oriente. E vi collocò l'uomo che aveva plasmato.
3: അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി.
6: Il Signore Dio prese l'uomo e lo pose nel giardino dell'Eden perché lo coltivasse e lo custodisse. Parola di Dio.
3: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
4: Cari fratelli e sorelle, buongiorno e benvenuti. Continuando il nostro percorso sulla Costituzione pastorale Gaudium et Spes del Concilio Ecumenico Vaticano II, giungiamo al terzo capitolo della prima parte che ha un titolo attraente: L'attività umana nell'universo.
3: Priya sahodari sahodaranmare, shubhadinam, swagatham. 2-ാം Vatican Ecumenical Council-inde അജപാലന പ്രമാണരേഖയായ ഗൗദിയും എത് സ്പെസിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പര തുടരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തിലെ 3-ാം അധ്യായത്തിലാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. ഇതിന് പ്രപഞ്ചത്തിൽ മനുഷ്യപ്രവർത്തനം എന്ന ആകർഷണീയമായ ഒരു ശീർഷകമാണുള്ളത്. ലോകത്തിലെ മനുഷ്യപ്രവർത്തനത്തിന്റെയും സാങ്കേതിക സാമൂഹിക ശാസ്ത്രീയ പുരോഗതിയുടെയും പ്രയോജനം എന്താണ് എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം. കൗൺസിൽ സമാപിച്ചതിന് 4 വർഷം തികയുന്നതിന് മുൻപ് 1969 ജൂലൈ 20-നും 21-നും ഇടയിലുള്ള രാത്രിയിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയെന്ന കാര്യം നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുരോഗതിയുടെ കർത്താവാണ്. സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് അവൻ തന്റെ അറിവ് വർദ്ധിപ്പിക്കുകയും മുഴുവൻ സമൂഹത്തിന്റെയും പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. തലമുറകൾ കടന്നുപോകുന്തോറും ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെടലുകൾ പരിഗണിക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലത്ത് പ്രത്യേകിച്ച് പ്രകൃത്യാതീത ശക്തികളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് മനുഷ്യൻ സ്വപ്രയത്നത്താൽ തനിക്കായി സമാർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൗൺസിൽ രേഖ എഴുതുന്നു. ഇക്കാരണത്താൽ ചില ചിന്തകർ സാങ്കേതിക ശാസ്ത്രീയ പുരോഗതിയെ ദൈവവുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നായോ ഉപരിപ്ലവമായ ഒന്നായോ ക്രൈസ്തവ വിശ്വാസത്തിന് എതിരായുള്ള ഒന്നായോ അവതരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു. മുൻകാലഘട്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമകാലീന മനുഷ്യൻ ലോകത്തെ കാണുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കാൻ ഈ വ്യാഖ്യാനം കാരണമായി. ക്രൈസ്തവ വെളിപാടുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗത്താണ് ഇത്തരമൊരു മുൻവിധി പ്രത്യേകമായി ശക്തമാകുന്നത്. ക്രൈസ്തവാനന്തര മാനവതാവാദങ്ങളിൽ മനുഷ്യനും ദൈവവും തെറ്റായ രീതിയിൽ എതിരാളികളായി അവതരിപ്പിക്കപ്പെടുന്നു. തന്റെ അറിവും സ്വാതന്ത്ര്യവും പുരോഗതിയും ഉറപ്പാക്കുന്നതിനായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകേണ്ടതുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവവുമായുള്ള ബന്ധം നിഷേധിക്കുന്നതിലൂടെ അങ്ങനെ അവസാനം ഇഹലോകത്തിന് അതീതമായ മനുഷ്യവ്യക്തിയുടെ മൂല്യം ഉറപ്പിക്കുന്നതിനുള്ള സാധ്യതയും നഷ്ടമാകുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായ ഹെൻറി ദ ല്യൂബക്ക് മനോഹരമായി വിവരിക്കുന്ന നിരീശ്വര മാനവതാവാദത്തിന്റെ അപകടം ഇതാണ്. കൗൺസിൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൗതിയും എത്സ്പെസ് പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ ഒറ്റയ്ക്കും മറ്റുള്ളവരോട് ഒത്തുചേർന്നും ചെയ്തിട്ടുള്ള പരിശ്രമങ്ങൾ ഗണനീയങ്ങളാണ്. അതിൽ തന്നെ നോക്കിയാൽ ഈ മാനുഷിക പ്രവർത്തനങ്ങൾ ദൈവതിരുമനസ്സിനോട് യോജിക്കുന്നുണ്ടെന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഈ പ്രമാണരേഖ ഇങ്ങനെ തുടർന്നു പറയുന്നു: സ്വന്ത ബുദ്ധിശക്തിയും കഴിവുകളുമുപയോഗിച്ച് മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നവ ദൈവത്തിന്റെ ശക്തിവിശേഷങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചിന്തിക്കാതെ ബുദ്ധിജീവിയായ സൃഷ്ടിയെ സൃഷ്ടാവിന്റെ എതിരാളിയായി പരിഗണിക്കാതെ മനുഷ്യകുലത്തിന്റെ വൻവിജയങ്ങളോരോന്നും ദൈവമഹത്വത്തിന്റെ അടയാളവും അവിടുത്തെ നിഗൂഢപരിപാലനയുടെ പൂവണിയലുമാണെന്നുമാണ് ക്രൈസ്തവരുടെ ബോധ്യം. അടിസ്ഥാനപരമായി ദൈവം പുരുഷന്റെയും സ്ത്രീയുടെയും കൈകളിൽ ഇപ്പോഴും ജീവനുള്ള അവസ്ഥയിൽ, അതായത് മുന്നോട്ടു സഞ്ചരിക്കുന്ന വളരുന്ന ഒരു സൃഷ്ടിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് തങ്ങളുടെ ജ്ഞാനപൂർവമായ പ്രവർത്തനത്തിലൂടെ അതിനെ പൂർണതയിലേക്ക് നയിക്കേണ്ടതിനായാണ്. ഇവിടെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുണ്ട്. മനുഷ്യരാശി, അതോടൊപ്പം ജോലിയും പുരോഗതിയും സൃഷ്ടിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ സ്വാതന്ത്ര്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലിലൂടെ സ്വാംശീകരിക്കപ്പെടുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുന്നില്ല. മറിച്ച് അതിന്റെ സമഗ്രതയിൽ സ്വീകരിക്കപ്പെടുന്നതിലൂടെ ക്രിസ്തുവിൽ സ്വതന്ത്രവും പ്രവർത്തനനിരതവുമായി തുടരുന്നു. യഥാർത്ഥത്തിൽ അവനിലാണ് മാനവികത അതിന്റെ പൂർണമായ സത്യവും സ്വാതന്ത്ര്യവും കണ്ടെത്തുന്നത്. ഇതുകൂടാതെ വിശുദ്ധ കുർബാനയർപ്പണത്തിൽ അപ്പത്താലും വീഞ്ഞാലും പ്രതിനിധീകരിക്കപ്പെടുന്ന മനുഷ്യപ്രയത്നത്തിന്റെ ഫലം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നതിനായി ഓരോ ദിവസവും അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്നു. ഈയൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഒരു പ്രധാന സത്യം ഉയർന്നുവരുന്നുണ്ട്: ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി മനുഷ്യൻ ഭൗമികമായ ഉത്തരവാദിത്വങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് ദൈനംദിന ജോലി നന്നായി നിർവഹിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ വിളി പൂർണമായി ജീവിക്കാൻ അവനു കഴിയും. മറ്റെല്ലാവരെയും പോലെ മനുഷ്യരുടെ നഗരത്തിന്റെ നിർമ്മാണത്തിൽ ക്രൈസ്തവരും പങ്കാളികളാകുന്നു. എല്ലാത്തിന്റെയും അന്തിമ ലക്ഷ്യവും ദൈവവുമായുള്ള കണ്ടുമുട്ടലും ലക്ഷ്യമിട്ടും പുരോഗതിയുടെയും ശാസ്ത്രത്തിന്റെയും ജീവിതത്തിന്റെയും സാഹസിക യാത്ര തങ്ങൾക്കൊപ്പം പങ്കിടുന്നവരോട് ഈയൊരു അന്തിമ ലക്ഷ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും അവർ മുന്നേറുന്നു. തീർച്ചയായും ഭൗമികമായ പുരോഗതിയെ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വളർച്ചയിൽ നിന്ന് ശ്രദ്ധാപൂർവം വേർതിരിച്ചറിയേണ്ടതുണ്ട്. എന്നിരുന്നാലും മനുഷ്യ സമുദായത്തിന്റെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിന് സഹായകമാകുന്നതനുസരിച്ച് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് ഈ പുരോഗതിക്ക് വലിയൊരു പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ പ്രകൃതിയുടെയും പ്രയത്നങ്ങളുടെയും സകല സൽഫലങ്ങളും കർത്താവിൻ്റെ അരൂപിയിലും അവിടുത്തെ കൽപ്പനകൾക്ക് അനുസൃതമായും ഭൂമിയിൽ നാം പ്രചരിപ്പിച്ചതിനു ശേഷം അവയെ നാം വീണ്ടും കണ്ടെത്തും. അപ്പോൾ അവ മാലിന്യരഹിതവും പ്രകാശപൂരിതവുമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കും എന്നും കൗൺസിൽ പ്രസ്താവിക്കുന്നു. അവസാനമായി ആധികാരികമായ മനുഷ്യപുരോഗതിയായി, അതായത് സമ്പൂർണ്ണ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യരുടെയും പുരോഗതിയായി മാറുന്നതിന് സാങ്കേതികവും ശാസ്ത്രീയവുമായ പുരോഗതി സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും വേണമെന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ മാത്രമേ അത് എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കപ്പെടുകയും എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയുള്ളൂ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, അറിവിൻ്റെയും അത് പ്രയോഗിക്കാനുള്ള കഴിവിൻ്റെയും അപ്പം പങ്കിടാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മെ ക്ഷണിക്കുന്നു. ഇത് ഓരോ മനുഷ്യനും ഓരോ ജനതയ്ക്കും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ദൈവത്തിൻ്റെ സഹായത്തോടെ നമുക്കൊരുമിച്ച് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും കഴിയുന്നതിനായാണ്.
4: Cari fratelli e sorelle, il Concilio Vaticano II ci invita a condividere il pane del sapere e del saper fare, perché ogni uomo e ogni popolo possa sviluppare le sue potenzialità e insieme possiamo costruire, con l'aiuto di Dio, un futuro migliore.
3: ഇറ്റാലിയൻ ഭാഷയിലുള്ള തൻ്റെ പൊതുവായ പ്രഭാഷണത്തിന് ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സെപ്റ്റംബർ 27 ആചരിക്കപ്പെടുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ആഗോള ദിനാചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമവും ചൂഷണവും നേരിടുന്ന ഈ വിഭാഗത്തെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും സംരക്ഷിക്കാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മുന്നോട്ടുവച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും ഏവർക്കും തൻ്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഡേവിഡ് മാത്യു തടത്തിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. നീതിമാനായി സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യൂസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മധു ബാലകൃഷ്ണനാണ്.